വിജ്ഞുഹു കട്ടിയ സച്ചിടാമസുമായി സത്യാമസുമായി ഹർഗുണങ്കായി മിൽപ്രീതം സുഖപായി സദാ അനന്തരഹേ ദിനരാത്രി വിജ്ഞുഹു ഹൗമേ ജായ ജിന്നീ പുരുഖീ ഹർനാമ ചേതലായ തിനകൈ ഹൗ ലാഗൂ പായ കായാ കഞ്ചന താഥീയ ജാ സത്ഗുര ലയേ മിലായ സോ സച്ചാ സച്ച സലാഹിയ ജേ സത്ഗുര ദേ ബുജായ ബിന സത്ഗുര ഭർമ ഭലാണിയാ ക്യാ മുഹു ദേസന ആഗൈ ജായ ക്യാ ദേന മുഹു ജായ അവഗുണ പശതായ ദുഃഖോ ദുഃഖ കമായ നാമ രതിയാ സേ രംഗ ചലൂലാ പിർകൈ അങ്ക സമായ തിസ് ജേവട അവർണാ സൂജൈ കിസ ആഗൈ കഹിയ ജായ സോ സച്ചാ സച്ച സലാഹിയ ജേ സത്ഗുര ദേ ബുജായ ജിന്നീ സച്ചടാ സച്ച സലാഹിയാ ഹൗ തിന ലാഗോ പായ സേ ജന സച്ചേ നിർമലേ തിന മിലയാ മല സബ ജായ തിന മിലയാ മല സബ ജായ സച്ചൈ സര നായ സച്ചൈ സഹജ സുഭായ നാമ നിരഞ്ജന അഗമയ ഗോചര സത്ഗുര ദിയാ ബുജായ അന ദിന ഭഗത കരഹേ രംഗ രാത്രി നാനക സച്ച സമായേ ജിന്നീ സച്ചടാ സച്ച ധ്യായ ഹൗ തിനകൈ ലാഗോ പായ വടഹംസ കീ വാര മഹല്ലാ ചൌഥാ ലലാ ബഹലീമാ കീ ധുന ഗാവണി ഇക് ഓഅങ്കാര സത്ഗുര പ്രസാദ ശ്ലോക മഹല്ലാ തീജാ ശബ്ദ രത്തേ വടഹംസ ഹൈ സച്ച നാമ ഉരധാര സച്ച സംഗ്രഹ ഹൈ സദ സച്ച രഹ ഹൈ।